ഗള്ളംഗുരു ഗണതിന് സംബന്ധിച്ച് വിമർശന പോത്തിന് ജനാധിപത്യ വിശേഷ കമ്മീഷൻ സഭാവ് ഹിറ്റപ്പു ബലശക്തി അമാത്യവരുന്നവന് കാഞ്ചന് വിജയശേഖര സഹ പവിത്ര വന്യാരാജ്യന് മഹാത്മഹാത്മീങ്കിന്റെ പ്രശ്നകര പ്രകാശ സഥാൻ കറുകിന് തീരുമാനം തമ്മായി ലങ്കാദ്വീപ് അത് പ്രധാന സ്ഥിരസ്ഥലയായിട്ട് വാർത്താക്കറി കാഞ്ചൻ വിജയശേഖര മഹത്താകൻ ഈ പഹാക്കട്ട് വെടിക്കാലയ പ്രശ്നകര പ്രകാശ സഥാൻ കറുകനു ഭവതമായി കൊമിസൻ സഭ ആണഞ്ച് മാർഗ് സദാൻ കരാണി ഇരുപ എമത്തിന് പവിത്ര വന്യാരാജ്യ മഹാത്മീ ഗിനുത് പ്രകാശ് സദാൻ കരകിന് തീയനോ ഏ ദഹ തുങ്ങണിത ഗല്ലംഗുരു ഗണതിനു സംബന്ധിച്ച് മേ കൊമിസം എക്സിയ പണഹാക്കട്ട് ആസന്ന പെരിസക്കുകയും ദനട്ട് പ്രകാശ് സദാൻ കരകിന് തീയനോ എസ്എ പ്രകാശ് സദാൻ കരകനു പിരിസട്ട് ഏറ്റവും ബലശക്തി അമാത്യ എഞ്ചിനീയർ കുമാർ ജയക്കുടി സഹ എം അമാത്യാൻ ഹിറ്റപ്പു ലേഖാംഗുരു കീപ ദിനെഗ്ദ് ലക്വിജയ ഗല്ലംഗുരു ബലാഗാരെ സഹ ഗല്ലംഗുരു സമാഗമ പ്രധാന യൂത് അതുലത് വ്യതികേലതമായി തുറത്തുരു വാർത്താവിൻ ബന്ധനാഗാര വലിൻ പെനഗിയ പാതാള കറുവൻ എത്തുലു വിവിധ തരാതിരമ്പല സ്ഥിര കറുവൻ ഹത്സി നമദനക്കു നവത അത്തരംകൂട്ടകിന് നെത്തൈ ജാതിക വികരണ കാര്യാലയ നികുത്കല് അലുത്മ വാർത്താവക്ക് സന്ദഹാൻവിനോ ദങ് മീ പെനഗിയ സ്ഥിര കറുവൻ മെലിസ അത്തരംകൂട്ട് നൊഗിന് നിതല്ലി സിറ്റിമിട്ട് ഇടഹരിയും ആരക്ഷാവട്ട് തർജനയാക് ഭൗതമായി ഈ വാർത്താവ് പിന്നുള്ളതിലെത്തിയേൻ സമഹറു വിദേശ വലിട്ട് പലായനട്ടായി വിശ്വാസിക്കുന്നു ഈ വാർത്താവി ദക്വിന അന്തമട്ട് പസുകിയ വസ്ത്രഹായക കാലേതി ദണ്ഡുവം കാലേ അവസാന വീമട്ട് പേര് നീത്യാനുകൂല നവന ആകാരൻ പെനഗിയ സഹ മിതീകിയ സ്ഥിര കറുവൻ ഹോ സഹകറുവൻ ഹോ സംഖ്യാവ് ഇദ്ദാസിക്കസിയ അസു എക്കീലതമായി തുറത്തുറു സമീപക്കരന്ന് പുലുവാങ് വെന്നി ഈ തെക്കമ്പ ബന്ധനാഗാർ ആയത്തിന്റെ വിസി ദക്കിൻ പസുകിയ വസ്ത്ര അവസാന ദിനട്ട് ജംഗമ ദുരക്കത്തിന് പന്താസ് അസു തുനക് സ്വയാഗ്നെത്തായി ഇവ വൈകുന്ന വാർത്താവേ സന്നോ മ്യബോമയാക് സ്വയാഗ്നെത്തി പാതാല കറുവൻ ലങ്ക് തിബിയതി ഈ ടമത്ര ദുരക്കത്തിന് ചാജർ നവസിയ ഹെത്തേവക് സിം കാർഡ് പത്ത് ഹാർദാസ് കസിയ ഹത്തലീസ് നമയാക് വിനത് തുപാങ്ക് തുന്ദാസ് കസിയ എക്കൊലാഗ് അത്തടംകൂട്ട് ഗിനേത്തി ബാവ് ജാതിക വികരണ കാര്യാലയ സദഹൻകൻ

വത്തല് പള്ളിയവത്ത് പ്രദേശിയെ ഉത്സവസഹലാവകതി മദ്രവ്യ സംവിധാനാത്മക അപരാധ കള്ളി സാമാജിക വിഭാവക്കേന് മട്ടക്കളുവെ കുടുരശാൻ നമത്താട്ട് തബു വെടില്ലാക് വരതീമക്കിൻ എമ സാദേശരി പുത്കിലെ കൂട്ട വേദിമിയാമി സിദ്ധിയെ വെടിക്കറു സഹ പരിക്കറു അത്തരം കൊടുക്കത് ബാവ് ബസ്നായ പളാത്തുത്തുറു അപരാധ കോട്ടാസെ സദാൻ കന്ന ഉപന്തിന് സാധയെ കുളി വെടിക്കറു പരിക്കറു അല്ലൈ കിടത്തമായി ലങ്കാദീപമേ വാർത്താക്കരാണ് സെവ്വന്തി വെലിക്കടിൻ അങ്ങുലുക്കലട്ടയാവായി ഗണേമുള്ള സഞ്ജീവ ഗഹത്തനെ സഹകാരിയക്കവന് ഇഷാറ സെവ്വന്തി വെലിക്കട് ബന്ധനാകാരി സിറ്റ പെരേത രാത്രി അങ്ങുലുക്കുള പാലസ് ബന്ധനാകാരെ വിത്തരകിന് ഗിയ ബവ് ബന്ധനാകാര അധികാരി കാര്യാലയ സന്ധാൻ കന്നു മവകി മലകെതിരയന്ന് ബെക്കോ സമൻ ബാക്കിയായി സി മൗകി അവമാങ്കല്യ ഉത്സവേറ്റ് സഹഭാഗി വീമട്ട് തമന്റെ അവശനത്തായി വെളിസര നാവികാമുദാ കന്തൂരെ വിശേഷ ബന്ധനാകാരി രന്തവാസിന് പാതാലക്കല്ലി നായക് സലക്കിന് ബെക്കോ സമന്നമെത്ത ധനുന്ദുൻ ബവ് ബന്ധനാകാരി ഉസസ് നിർദാരെ ലങ്കാദീപേറ്റ് സദാൻ കിലാകിരതമായി തുറത്തുറു വാർത്താക്കറാണി ബെക്കോ സമന്നമെത്താകെ മവ് ഗഹത്തനേക്കരത്തി ബവ് ബന്ധനാകാര നിർദാരി നോട്ട് ധനുന്ദുൻ അവസ്ഥവ്യവും ബവ പെവസു ഭവത് ബന്ധനാകാരി ഉസസ് നിർദാരെ സദാൻ കന്നു യമേക്കിൻ ബെക്കോ സമന്നമെത്ത സി മൗകി അവമാങ്കല്യ ഉത്സവ യാമട്ട് അവശ്യ നം ഏ ബാവ് മുലിം ഏ പതിഞ്ചു വസിരുന്ന മിദിനിയെ പോലീസിയെ തമായി ധനുന്തി മക്കറന്നെ ബന്ധനാകാര ആറഞ്ച് മാർഗ് സന്ധാൻകരനാകാരേട്ട് മിദിനിയെ പോലീസിയെ കന്നവാകണേ മറ്റ് നിർദ്ദേശിക്കലോ പൊമനാക്ക് ആരക്ഷക രക്കവല്ലേട്ടത്തെ രഗിനയാമട്ട് സുഖദാനമ സിറ്റി ബവാത്ത് സന്ധാൻ കരണോ പ്രതിവാദി പാത്താല കാൽവലിൻ ബെക്കോ സമന്നമത്താട്ട് ഇല്ലവി എത്തി തർജന നിസ ഓഹു മവകെ അവമംഗല്യ ഉത്സവയുടെ സഹഭാഗിയുമായിട്ട് അക്കമെത്തി വന്നിട്ടെത്തായി ബന്ധനാകാരനിലിതാറിയൻ സഖകരണോ ജപ്പാനെ ഒസാക്ക നഗരി വീതിയേക്ക് പെരേത ദഹവാൽ ശ്രീലാങ്കിക്ക് ശിശു ന്യായിക്കിയെന്ന് ദിപാർശ്വ കത്തരത്തി ഗെട്ടുമക്കീൻ എക് ശ്രീലാങ്കിക്ക് ശിശുക്കു പിഹിയനും പ്രഹാരക്കെല്ലാക്കു ബറപ്പത്തില് തുവാലബ റോഹാൽ ഗതക്കര തയ്യറട്ട് മാധ്യ വാർത്താക്കുന്നു മേ ശ്രീലാങ്കിക്ക് ശിശുവാകി സിരുരെ പിഹിയനും പാർവാൾ ഗണനാവാക് ദക്ഷിണത്തി ബവാത് ഇരട്ട മാധ്യ വാർത്താക്കരത്തായി അധ്യാപന കട്ടിത്തു സന്ധാ ജാത്യന്തരേറ്റ് അധ്യാപന കട്ടിയത്തു സന്ധ ജപ്പാനായിട്ട് ഗുസ്തിന് ശ്രീലാങ്കിക്ക് സിസുൻ കീപ്പതിനെ ലങ്കാദീപേറ്റ് വേവിദ്യയുടെ സന്ധാനം കരാണി ശ്രീലാങ്കിക്ക് തരുണൻ പിരിച്ചക്കത്ര ഗെട്ടുമാക് പോകത്തിന്റെ ബോട്ട് ജപ്പാൻ പോലീസിയെ ഹദീസി അമത്തും മനുഷ്യരില്ല അത് തുറത്തുറക്കണു പോലീസ് കണ്ടായ്മക് ഈ അണവിട എക് ശ്രീലാങ്കിക്ക് തരുണിക്കുള്ള തുവാല സഹിത വേദ വെട്ടി എത്തിയനോക്കിയ തമ്മായി സന്ധാനക്കാരനെ പോലീസിയെ മതിയത്തില്ല ശിശുവാർ റോവാൾഗത്തക്കല്ല തീനോ എത്തി ലങ്ക വിതരാക്കണമേ ജപ്പാനെ മേ വിധിയേറ്റ് പിഹിയനുമ്പളുടെ സംബന്ധവിന് പിരിസാക് ഇന്നോ നഗനീര പലാത്തി പാസലുള്ള പലമു വസരെ ശിശു സന്ധാ തുങ്ങണി വാരേട്ട് അദാല ക്രിയാകാരകം പൊത്സഹ പെലപൊത്തുകെ ബോതൽ പത്ര കറുകൊടി വിഗുണ റുപ്യാൽ ഹത്തലി സദ്ദാഹക്ക് മുതലാ ഗദ്ബവ് കിയന് എമ പൊത്തുകെ ബിദാരിമിട്ട് ബാർഗ തിരിയതുരു അത്തടങ്കോട്ട് ഗദ്ബവ് തലങ്കവ് പോലീസിയെ കിയനോ ഏ പൊത്തുകെ സഖകറു കിലോ ഇദ്ദാ സയസിക ബറട്ട് വിക്കുള എത്തിബവ് പോലീസിക്കല മൂർലിക വിമർശനമെഴുതി ഹേതു അനാവർണ്യ വിലാത്തിയനോ പൊത്തുകയെ ബിദാഹരിമിയെ മധ്യസ്ഥാന വിത്ത് ബഹറ നൊതി മിയാക്കാരിട്ട് ഭരണബടു കടിയക്കെട്ട് വിക്കുണായത്തായി മൗലിക പരീക്ഷണം അനാവരണയെ വെച്ച ബോധമായ പോലീസിൽ സന്ധാൻ കരണി നഗിനീർ പളാത്തി മധ്യസ്ഥാന ദുലഹക്കട്ട് ഭാരതീയ സന്ദാ സക്കറു ബാർഗിന് തിബു എം പൊത്തുകെ വട്ടിനാക്കം റുപ്യ ലക്ഷ അട്ടാക് പമണ വിനവാക്കി ലൈക്കിയാന്നി മജ്ജാവാറമിട്ട് റത്തുവറിന്തു ദുബായ് വലി നെല്ലു ഷിരാൻ ബാസി ഗെനൈ എക്സത് അറബി എമീർ രാജ്യ രഞ്ജിസ്റ്റിമീൻ ശ്രീലാങ്കിക്ക് മെന്മ ലോക മദ്രവ്യ ജാലയ മെഹവു പ്രധാനത്തമ മദ്രവ്യ സഫയും കറിയുക്കു ജാവാനം കറുക്കു മുഹമ്മദ് ഷിരാൻ ബാസിക് ഇറാട്ടിൻ പിറ്റുവാൽക്കർ ഈ രാത്രിയെ കടുനായക ഗുവൻ തുറപ്പലവിത്ത് ഗെനേന് ലബുവാക്കിയതമായി തുറത്തുറു വാർത്താക്കറാണ് പഹറദി ലൈറ്ററേക്കും പുളുസ വധ ഇൻസിനേറ്റ് കൂറത്തിട്ട് ലക്കർ വത്തേകം യട്ടിരാവന് പഹല ഗമ്മദ് പ്രദേശ എഴുതി അതുരു മാർഗേക്ക് ദമാഗോ സിറ്റി സ്വാഗത് സ്യൂഹവൃദ്ധി ധരികെ മവ് അനിയൻ സമിയ സമഗ് ഹാലിയല് ദിക്വല്ല വത്തെ സിയ സഹോദരിയെ നിവസിയെ സംഗവി സിറ്റി ഈ അത്തരം കൊടുക്കത് മവ് ഹാലിയല് പോലീസിയെ സമാധാനം കന്നോ പഹർദി പുളുസാപാറെ ദമാഗിയ ധരികെ മവ് അത്തരം കൂടുക്കലായി ലങ്കാദീപമേ വാർത്താക്കറാണി വിലാവ് ഉദാസന ഹായായി വിനാഡി 51

0: കുതിയാട്ടെ വിനാടി ഹത്തലി സ്പഹായ് വെലാ വെടിപുര കഥാകരണ സിദ്ധേനോ മേ എ ഐ സംബന്ധം മുഖ എ ഐ ക്രിയേറ്റേഴ്സ് വേണുവേ വിശേഷ അഗെയിം അക്കറന്ന് എസ് എൽ ടി മൊബിറ്റൽ മഹാദേവന്ത വെടാക് സംവിധാനം
1: നാഷണൽ എ ഐ എക്സ്പോ സത്യതീനമാണ് മനുഷ്യ ശ്രീലങ്ക ഡിജിറ്റൽ ആർത്ഥിക മാത്യാംശ് മൂലിക വേല ഇതിന് എസ് എൽ ടി മൊബിറ്റൽ എക്കത്തുവല്ല മേ വെടേ വെനുവേൻ നാഷണൽ എ ഐ അവാർഡ്സ് ദിദാസിസിഹായി സമ്മാനം പവത്തനോ ശ്രീലങ്ക എ ഐ ശേഷിയുടെ സുവിശേഷി ദായകത്വ ലബാദിനായിട്ട് കാണ്ട ഹത്തറക്കേടത്തെ ജാതിക എ ഐ പുരോഗാമി സമ്മാന കർമാന്ത ശേഷവിശിഷ്ടത സമ്മാന നവോത്പാദന അനാഗത കേന്ദ്രീയ സമ്മാന സഹ വസറേ എ ഐ അന്തർഗത കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ലവെനുവിൻ കാണ്ട ഹത്തറക്കേടത്തെ സമ്മാന ദാസ്യാക് പിരിനമനോ
0: മണ പൊണ്ടക്കിയാണ് ഗുഡാക് വിലാവട്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ലങ്കാവേ ഊണതറങ്ങ പിതാക്കിനോ ഇതുകൊണ്ട് തമങ്ങ വീഡിയോസ് എം കരുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് തെഹാഗില്ല എ ഐ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് സംബന്ധിന്
1: എ ഐ കണ്ടന്റ് അതിനെക്കൂടെ സമാഹരിക്കോണ്ട് മേവ യൂട്യൂബ് റൺ വിന്നെ യൂട്യൂബ് നെത്തിയുണാട്ട് മേവ സമാജത്തിൽ ലൊക്കു പണി വിടുന്നു അപ്പൊ ഇതൊക്കെ എ ഐ വലിയ എ ഐ നിർമ്മാണം തൊറാങ് പവാഹതനോ ഇതുകൊണ്ട് കഥാ നിർമ്മാണീകരണം ഇതുകൊണ്ട് ലസന കഥാകീപൂത്തം അപ്പൊ സാംസ്കൃതിക കഥ ജാതക കഥ മേ ലസനയുടെ പ്രതിനിർമ്മാണീകരണത്തിൽ ഇവകെ ലസനയുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇന്നവണം അധ്യാപനാന്തർഗത് സ്റ്റോറി ടെലിംഗ് വീഡിയോ ഇവകീമ സമാജ ബലപേമ അന്തർഗത് അനാഗത താക്ഷണാന്തർഗത് സാംസ്കൃതിക ഉറുമ അപ്പൊ സഞ്ചാരക ശേഷിയുടെ ലസന വീഡിയോ അതിൽ തീപ്പാൻ മേ വക ആയിട്ട് ആഗോസ്റ്റ് വിസി ദക്കട കളിങ് ഓയാ എ ഐ എക്സ്പോ ഡോട്ട് എൽ കെ വെബ്സൈറ്റ് ഇല്ല ഇക്മണ്ടം ആയതുംകരാണ് ഒയാകെ വെടേ വിശിഷ്ടം അനിവാര്യമ്മ ഇവരെ ഒബ് സമ്മാനിത്ത വേണം അനിസ ഇക്മണ്ടമ്മ മേ പണിവിടെ ദണ്ണ ദണ്ണായിട്ട് കിയാണ് ഒബ് ദണ്ണ ഇന്നോണ് എ ഐ വിശ്വഹിമനെ അഭിക്കാൻ എ ഐ ക്രിയേറ്റേഴ്സ് ഏകൊള്ളാണ്ട് അനിവാര്യം ഗെയിമക് ദിന്നോന്ന് ഏകൊള്ളു കറപ്പു സേവയ വെനുവേ
0: അഗോസ്തു വിസി ദേവനിദാര കാലയന്തമായി അപ്ലൈ കാരണം മിനിമെ സൈറ്റ് എടുക്കാൻ എ ഐ എക്സ്പോ ഡോട്ട് എൽ കെ സൈറ്റ് എടുക്കുകയില്ല വെടി വിസ്തൃത്തോടുത്തു നനക്കാനുസ അതുംപത് പൂർണ്ണികൾ സബ്മിറ്റ് കാരണപ്പെട്ട വസ്തുവത്തിന് ഉദയാട്ടായി വിനാടി ഹത്തലി സതായി
2: വിലാവ് ഒപ്പവേത്തക്കിന്റെ ആവി അപ്പേ രട്ടെ പാർവാൽ വേദം കെന്നതാൻ ലോകത്തിമ മോട്ടോർസൈക്കിൾ ത്രീ വീൽ ടയർ ഹദന ടി വി എസ് ലങ്കാവിത്തിൻ അടുമ വേദം സഹിത ടി വി എസ് എക്സ് എൽ 100 മോട്ടോർസൈക്കിളെ ഒബ് വെനുവിൻമായി

0: உதய நவையாய் வினாடிய குலகாய் விழாவ பீக்மெண்ட் மதக்கிறல இன்னொன்னுமே அடசிய வசக்கிட்ட வடா வெடிக்கால ரட்டட்டம வாசனாவக்கியாதுன்னு லொத்துறை பிரமுகையாவாகியும் മഹാജന സമ്പത്ത് ലൊത്തുറയ്യ സംവർദ്ധനയുടെ സൗകര്യ അധ്യാപനയുടെ വകയും രാജ്യസേവയെ പുറത്താക്കിയുമെന്ന് രാജ്യ ഏകാബാദ് ദരമുതലയുടെ റിജുമദായക വിനകമാൻ ദിദാസ് വിസിപഹ വൃദ്ധി വിതറാക്ക് സുപിരി കോട്ടിപ്പതി വാസനവാന്തിന് ദുളുസ്തിനിക് സുപിരി മോട്ടറാത്ത് ഹിമികർവിക് റുപ്യ ലക്ഷ വിസിപഹ ജാഗ്രാഹിൻ തുൻസിയ കടാധിക പേരിസാക്കി റുപ്യ ലക്ഷ ദഹായ ഹിമികർവാൻ വിശാൽ ബ്രഹ്മാണയാക്കി വകയും ലക്ഷപതിയൻ ഗണകഥാകൃത്തെയും ഹയദഹസകട്ട് വടാ വെടിപിരിസക് യാത്രപതി കരുവാണേ വകയും റൺകാസി വൗചർ പത് മേ ഹിമി വാസനാവാന്തീന്ദ് റട്ടപുര ഭീകരണകമം ജാതികൾ തുറൈ മണ്ഡലിയുടെ ഹെക്യാവ ലഭനോ ദിദാസ് വിസിപ വർഷേ പമണക് രജേകാബദ്ധാർ മുതൽ റുപ്യാൽ കോടി ദിസിയ വിസ്സക്കെട്ട് അധിക മുതലാക്ക് ദായക കരാൻ മേ വർഷീയവന കൂടാത്ത് ദസവന സുപിരി ജാഗ്രാഹകയാ മഹജന സമ്പത്ത് ലൊത്തറയ്യൻ പമനക് ഭീകരണ ഉണ്ടാക്കിയാവ് ലഭുണ റുപ്യാൽ തുങ്കോടി ഹാരലക്ഷ ഇക്മു സുപിരി ജാഗ്രാഹകയാ സഹിത് മേ വാസനാവാന്ത ടിക്കറ്റ് പത്ത് അനുരാധപുര പ്രദേശി കെ ചന്ദ്രുള താമഹാത്മീയ ടിക്കറ്റ് പത്ത് ഗുണനിതമായി ബിഹിവെന്നി സുപൂർദ് പരിധി റുപ്യാൽ കോടി തേക്ക് സുപിരി ത്യാഗി റുപ്യാൽ വിസി ലക്ഷ വിസിപഹെ പ്രഥമ ത്യാഗി ലക്ഷ്യ ത്യാഗ് സമഗ അനിക്കുത്ത് സെസു ത്യാഗ് ഒബട്ടുള്ള ഭാഗ്യാന പുല മഹാജന സമ്പത്ത് തുറയി ഹർഹ മെസ്സിയാലും വേഗരാണ് റുപ്യാൽ ഹത്തലിയാക്ക് ഇതറേ അന്നേക്ക് വിശേഷ കഥന്തറി ജീവിത സീനയുടെ വാസനവി ആശീർവാദേ ജാതിക്കൽ ഒത്തറയും മണ്ഡലി
1: അപ്പൊ ഇലങ്കടക്കിയാണ് നാഷണൽ എ ഐ അവാർഡ്സ് ദിദാസ് വിസി ഹയകന ഒബെ എ ഐ നവോത്പാദനയുടെ ജാതിക പലികനി മക്കളവാകാൻ നാഷണൽ എ ഐ എക്സ്പോ സത്യയുടെ സമഗാമിയു ശ്രീലങ്ക ഡിജിറ്റൽ ആർത്ഥിക മാത്യാംശയെ സഹ എസ് എൽ ഡി മൊബിറ്റൽ പുരോഗാമിയു സംവിധാനീകരണ നാഷണൽ എ ഐ അവാർഡ്സ് ദിദാസ് വിസി ഹയ സമ്മാന ഉള്ളിലേതി ശ്രീലങ്കാവെ എ ഐ ശേഷിയുടെ സുവിശേഷി ദായകത്തെ

Dawal dawal, hai Minari Thispa, hai Velawa. Sindhu akka, hala hai me paatre na kata. Oya amata message ekak dala thiyena kiyala mama danno. E nisa amma, oya tika katha karanna nathuwa bæri nisa. Mama me paatre aayi aawa. Oya matak karalawa. Ai hoda sindhu tikak ahanna yanna. Apada thawa welawak thiyena nisa. Mama yanawa Manjulayage sapattu wedapalata poddak. E patte mama ahagena innawa kiyala thiyena. ഉടകട ഇന്ന മെസ്സേജ് ഒക്കെ താലത്തിയേ അപ്പൊ മെസ്സേജ് ഒക്കെ ദമ്മക്കിനാകെ നമ്മനെ മഞ്ജുലയ്യക പത്ത് വേടപ്പലേ അക്കേ കില തമായി തീരുന്നേ കൊടക്ക അതിരങ്ങൊക്കെ തിക്കരുകാന മതക്കല മെസ്സേജ് ഒക്കെ ദമ്മട്ടോ കൊടക്ക് സ്തുതി ഇത് പാസേ ദിസ്ന ലസ്സന സിന്ധു കരകത്ത് കരകാരണ കില മെസ്സേജ് ഒക്കെ താലത്തിയേന നെതുക്ക് കലകള ഇന്നങ്ങാകെ മെസ്സേജ് ഒക്കെ മമ കേവാ ഏ ഒന്നാട്ട് മങ്ങോയാവ് കിടക്ക ആദരം ആയിക്കത്ത് കരുകാന്നോ അതും നെത് തന്നെ എനിതോ എനിസാവത്തേക്കത്ത് കരുകാന്നോ കൊഹമത മമ ചാന്തി പിന്നവലി മെസ്സേജ് ഒക്കെ താലത്തിയേ മമ ഹനി ഇന്നോ ചാന്തി ആര് കൊഹമത ആവേക്കത്ത് കരുകാന്നോ കിടക്ക ആദരം പുതാല സിതു നേതു ഏതിക്കും ഹസ്ബൻഡ് സമീന്ദ പൗല ഹെമോം എക്കത്ത് കരകാന്ന് കേളത്തിയണ പുതാലനം ക്ലാസ് ഗെയിം കേളത്തിയണ ആഹേമത് കമക് ഡാപ്പ് എക്കത്ത് കരകാവോ ഹരിയാവത്തേക്കത്ത് കരകാന്ന് ഗമ අපිට ඉන්නව මේ වෙලාවේ මැසේජ් එකක් දාලා ලංකා ෆැෂන් එකේ හැමෝම එකතු කරගන්න කියලා තියෙනවා මැසේජ් එක දාපගෙනාගේ නම නැහැ මම ඒකේ ටග් ගාලා පොඩ්ඩක් හෙව්වේ හෙව්වට හම්බුනේ නැහැ ඒ නිසා ඔන්න ලංකා ෆැෂන් එකේ හැමෝම එකතු කරගන්නවා සුලෝචන ඔයාව එකතු කරගන්නවා රොහන්තුල කටිය මේ වෙලාවේ මාව සද්දට මහගෙන ඉන්නවා කියලා කොළඹ පැත්තේ මැසේජ් එකක් එනවා මෙතුණී ඒක මැසේනිත් මා ගිනිත් මෙතුළු කටිය මේකතු කරගෙන ඔයාලට සින්දුවක් දෙන්නම් මම ලුවි මැසේජ් එකක් දාලා තියෙනවා ලස්සන නමයි මටත් තියෙනවා ඔයාලුවෙක් ලුවි කියලා ලුවි ආ මැසේජ් එක දාලා තියෙන්නේ ගිනිගත් හේන පැත්තේ ඉඳලා මගේ යාළුවා තේමියා ඉඳුලින් ඇතුළු ඇගේ ගර්ල් ෆ්‍රෙන්ඩ් මේ වෙලාවේ තරහ වෙලා කෙමෙන් අයියෝ ඒ ප්‍රශ්නත් විසඳන්න වෙලා මට ඔන්නෝහේ යාළු වෙන්නානේ ඉඳුලින්ගේ ගර්ල් ෆ්‍රෙන්ඩ් මම්මි කියතේ പുഞ്ചി പുഞ്ചി രണ്ടു വേണമാണ് മേഘല്ലോ ഇരുപാസേ സിംഗിത്തി മെസ്സേജ് കണ്ടാല തീരുവാ രത്മലാനെ എക്കത്ത് വരക്കോട്ടോ അലത്ഗമ പാത്തട്ടെ അന്നഹാദാനേ പൻസിലു ആയി മതക്കലാവകേ മാവ് പാവത്ത് എക്കത്ത് കിരുകാണുവാ മേ വിളാവേ മമ്മ ലസന സിന്ധുവക് എക്കത്ത് കിരുകിന് തീനോ ഹമോമ കൊയ് വിളാവ് ഉണ തഹന്ന കമതി സിന്ധുവക് ചാമുറ വീരസിംഹകെ മതികയാണോവേ അമ്മ ലസന സിന്ധുവക് എക്കത്ത് കിരുകാണു ഒയാള ഹമോമ ഗഡക് ഹാദരി മന മെസ്സേജ് കക് ദമ്മ നത്താങ് മെസ്സേജ് കക് ദാലതിയന്നോ നത്തങ് അപിട്ട് കഥാകിരന്ന വെല മതി വേണ്ട പുലവാങ് ഹിതേ തീരതേ ഹിതേ തിയാഗന ഹിറ്റിയോത് കവദാക്കത് കിയന്ന വേണ്ണ നേ ബിന്ദുയി ഹതായ് ബിന്ദുയി തുനായി അനു തുനായി പഹായി അനു തുനായി ഹതട്ടോ അകെ വാട്സാപ്പ് മെസ്സേജ് കമേ പാത്തരെ വല തിയന്ന ബാലാന്നോ

താങ്ക് യു. ഇതിങ്ങ അതുള്ള ദിനകോട്ട് വിശേഷവും ആദരണീയ അരുണ സഹോദര അടിക്കണം അവസാനിക്കുന്നു.